0: क्या था टॉप स्टोरी
1: SM ചന്ദ്രസേനട്ട് അതിചോദന ദൂഷണ ചോദന എല്ലവീ സിറ്റിനെ ഹിട്ടുപോ അമാത്തെ SM ചന്ദ്രസേനട്ട് അത് കൊലബ മഹാധികരണ ഹവ്യ അതിചോദന ബഹാർദനു ലപ്പുവാ അല്ലാസ് കൊമിസം വിസിൻ ഗുണുകര തിബു മിമ അതിചോദന ബഹാർദനു ലപ്പുവേ കൊലബ മഹാധികരണ വെടിസുരു രവീന്ദ്ര പേമരത്തെ ഇതിരേത്തി വിത്തികരു രൂപ്യാൽ 50,000ക മുതൽ ലപ്പ്യാക് സഹ ലക്ഷ 10 ബഗിനു ശരീരപ്പ ദേകാക് മത മുതഹർ ലെസ് വിനിസുരുവര നിയോഗ കല അനതുരു മിമ നടുവ ലബന 22 വനദാ കെതവീമടത നിയമ ഉണാ ഡെങ്കു മധുരുവൻ ബോവന പരിധി പരിശ്ര പവത്വാഗനഗിയ 6500ക്ക് പമന് മേവന വിട്ട് നടുപവരാത്തി ബവ് മഹാജനസൗഖ്യ പരീക്ഷകവരുങ്ങേ സംഗമ്യ പവസരവ ഈ ഭാണ്ഡാഗാരിക്ക് എം എ സി പ്രസാദ് പവസുവേ തവത് പുത്കലൻ 250ക്ക് പമന് നടുപവരവീമട്ട് നിയമിത ബവായ് ഡെങ്കു മധുരുവൻ ബോവന പരിധി പരിശ്ര പവത്വാഗനന പുത്കലൻ ടെരീബ് റത്തു നിവേദന നികുത് കിരീമക്കിൻ തൊറവ് നടുപവരന ബവായ് ഓ സദഹാൻ കലേ සියත ප්‍රධාන පුවත් මධ්‍යහන 12ට බලාපොරොත්තු වන්න.
0: සියත ටොප් ස්ටෝරි අනුග්‍රහය සැමට අතදුන් ගමනට ජවයදුන් රටට පණදුන් 30 වසරක විශිෂ්ටත්වයේ අභිමානය පීපල්ස් ලීසිං විශ්වාසයේ ප්‍රමුඛයා රාජ්‍ය බැංකුවක සුරක්ෂිත භාවය ඉහළම රැකවරණය සමගින් ස්ථාවර තැන්පතු සඳහා ඉහළම පොලිය RDB බැංකුවෙන්.